ാമോ നെണ്ടും പുടിക്കണം മീനും പുടിക്കണം മക്കാല കാരിയ നോക്കാനു നാമോ നെണ്ടും പുടിക്കണം മീനും പുടിക്കണം മക്കാല കാരിയ നോക്കാനു നാമോ വരിത്തിരാച്ചിലരെ വോട്ടേക്കു പോവാ മീനു വോട്ടേക്കു പോവാനു നാം

വരിതിരാച്ചിലരെ വോട്ടേക്കു പോവാ, മീനു വോട്ടേക്കു പോവാനു നാമും. മുട്ടുകുമുറിയ മുണ്ടും ചിറ്റി വത്തേരി ചന്തക്കു പോകാനു നാമു. മുട്ടുകുമുറിയ മുണ്ടും ചിറ്റി വത്തേരി ചന്തക്കു പോകാനു നാമു. വരിതിരാച്ചിലരെ വോട്ടേക്കു പോവാ, മീനു വോട്ടേക്കു പോവാനു നാമു.